0: ബസ് വന്നിടോ.
1: ടിക്കറ്റ് ടിക്കറ്റ് വാങ്ങുക, ടിക്കറ്റ് ഉള്ളവാ ഉള്ളവാ.
0: ഏ ഫുട്ബോൾ ഏണ്ടാ നിക്കുന്ന മേലെ വാടാ.
2: ഏ പരവാലടാ.
3: Do you still want to risk your life by traveling on a foot boat? Think again.
4: പൊതുനലം കരുതി വെളിയിടുവോർ MOP സമുദായ വാനൊലി 107.8.
5: MOP വൈണവ മകളിർ കല്ലൂരി മാനവികൾ വഴങ്ങും മധുരഗാനങ്ങൾ മധുരഗാനങ്ങൾ മധുരഗാനങ്ങൾ. இந்த மதுர கானங்களை உங்களுக்கு வழங்குவதில் MOP சமுதாய வானொலி 107.8 பெருமை கொள்கிறது. இது நமது சமுதாயம், நமது வானொலி, நமது பெருமை.